ഗുഡ് മോർണിംഗ് സുബുദാസന കഥാപേ ജൂണി മാസത്തെ സ്വനിതഹം പിന്നെ ഹൈവണി മാസത്തിവറായി വെസാഖിവറൂണ ആയിട്ട് കളയിങ്ങ മണാതമേ അവരുദ്ധ ഇട പാസ് വെസാഖ് പൊസുൻ ഒക്കൊമിവറായി ദെങ് എസൽ സഹ ഇട പാസ് തീയെന്നെ അപ്പി തുറയിലാ തീയെന്നെ നത്താൽ സമറാണ് ഇത് അവരുദ്ധ ഭാഗ്യ കറിയിടം ഗിഹില്ല ഇവറായി എത്തകോട്ട് തവഹത്ര മേ അവരുദ്ധ തവ തീന് മാസഹായായി ഹെമദേവ് കരാണ്ട് തീന് മേ അവരുദ്ധ മാസഹായായി ഹരി ഈ രാത്രിയ ശത്രുദായക പ്രവൃത്തി കീപ്യാക്ക് തിമുണ കീപ്യാക്കിയെ ശത്രുദായക പ്രവൃത്തിയാക്ക് തെൽമിലാടു വീമ റുപ്യ വിസ വിസിപ്പാക്കി നീത് റുപ്യ തുൻസിയ സത്രട് തിബ് പെട്രോൾ 92 തുൻസിയ ദാ ഹത്തറൂണ ഇട പാസേ ഡീസൽ വലിങ് റുപ്യാൽ വിസിപ്പാക്ക് അടുക്കറ ഇതിൻ ഓട മതകാര അപ്പി വെസാഖ് ബലൻ യനക്കോട്ട് എക്കമിലാക്ക് എനക്കോട്ട് എക്കമിലാക്ക് ക്യൂവാകെ ദെൻ പൊസോൺ ബലൻ യനക്കോട്ട് എക്കമിലാക്ക് ഒന്ന് പൊസോൺ ബാല ഗെതറേനക്കോട്ട് ദൺസാൽ വെന്തക്കിന് ഗെതറേനക്കോട്ട് തെൽമിലാടു വേല ഇതി അറിയട്ടമ മേ മേക വഠിനാക്കിയ കാരണാവാക് പിന്നെ ആർത്തിക്കേട് മേക്ക് തീന ബലപേമത്തേക്ക് ഡീസൽ അടുവീമക്കിയനക്ക് പ്രതിലാഭ അപ്പി അപേക്ഷാവിങ്ങിന്നു അപ്പി ഹമത്തെമ മേ മിനിസ്സു കേളകിയാണ് ഹെമവിലയും പ്രതിലാഭ മുനഹാരി വാസിയാക്ക് തമാങ്കി പെത്തട് മൊന്നോഹാരി ഇതാക് ലഭിക്കുന്ന ബലാപുരത്വ എക്കയിന്നായ ഹരി ഇത് മനുസ്വഭാവം ഇത് ഏകട്ട് കാടോ മുഹൂത്തിക്കാൻ ബേ ഔ എത്ത് അപ്പിട ഓണെ സൂപഹാസു വട്ടപ്പിട്ടാവാക് ജീവന തത്വയാക്ക് ഇതേ വെനുവൻ അപ്പിട തീനോ ബലാപുരത്വക് അപ്പി ഗത്ത തീന്തു തീരണ ഹറി കേള ഹിതെൻഡോണെ നി ഏ നിസ എഹിമ ബലാപുരത്വക് എത്തുള്ളി അപ്പി ജീവത്വ ഇനി തിങ് അത് ദിവസ് ഒപ്പട ശുഭവെന്ന് ഏകതമായ പ്രാർത്ഥനാവ് മേ ഈയേ താൻസാൽ വെന്തല ഹെമവില്ല നീത് സമഹാര വീട്ട അനുരാധപുര പെത്തുകയില്ല ഇത് പാസേ സിത്തുൽപാവ് തന്ത്രിമാലി എത്തനിങ്ങാടുകയില്ല അപ്പേ സംഘപാല വിഹാരസ്ഥാനി പെത്തി ഈ ദിവസം ഐ ടി എൻ ശാസനാർക്ക് വരസനഹാണ് തിമുണ സവന ക്രിസ് വരസനഹാണ് ഇതുവാകെ റട്ടപൂര തിമുണു പൊസു നസരി വിന്തല സമഹാറിട്ട് അത് നിമാടുവാക്ക് ഹേമതാലെത്തി അത് ഹേമകരണത് ബേ മുഖത്ത് മേസത്തിയെ പട്ടാങ്കണ്ണോണി അത് അപ്പി മുഖത്ത് ഈയേ സന്തോത ദിവസം പട്ടാങ്കണ്ണത് ബേ അറിവെച്ച നിസ ഹെമനാങ് അത് ദിവസേ വെടക്കട്ടി തൊട്ടുക സാർത്ഥക വെണ്ണക്കിയെന്ന് പ്രാർത്ഥനാവത്തേക്ക് അപ്പൊ അത് ദിവസം പടാൻ കാണു കുടദ്ദേവൽത്തിനോ കഥാകരണ് ക്രീഡാവേ ഇപ്പം ലോകദേശപാലനെ നീത് ഈട്ട വെടിയ തവ തവ തീനോ അറി അപ്പി കഥാകരകനെ ആമു ദായവനക്കാങ് മമ

0: ദശമപഹ 93.7 ലഖണ്ഡ റേഡിയോ ITN സബേ ശ്രീലങ്കയ ഹണ്ട
1: വെലാബുദേ ദഹയായി
2: വെലാബ് ഒബ വെത കിന ആവേ
3: ലോതറയേ പെരലികരണ NLB മെഗാ പവർ തവന്ത മെഗാ സൂപ്പർ ടാഗ്ഗട അമതരവ റുപ്യാൽ കോടിയക പവർ സൂപ്പർ ടാഗ്ഗ സഹ ഗ്രാൻഡ് സൂപ്പർ ടാഗ്ഗട സൂപ്പർ റിമോട്ട് റത്യ NLB മെഗാ പവർ ഒബ അദമ മിനദീകാൻ

ధవల్ దొలహాయి వినాడి తీస్తేకాయి వెలావా కట్టి ఎహెనాంగ్ మొదట ప్రవృత్తి ఏ మహలా సింధు దేహకు తహలా మీ పెద్ద చావనేదా మమ దాన్నో అనేది ఇంకా అని పెద్ద అవిడ మెసేజ్ కూడా దాలా తీయనివా మా గేటికి బలబల హిటియా కావద్దు దా ములిమ్మ కియాన్ని గేలా ഒരു മെസ്സേജ് കിയാണ് തമ്മി ഹതാന്നെ താമത് വിലാവ് തീരോ ഇതിങ്ങോ ആ മെസ്സേജ് കക്ക് ദമ്പനത്തോ അങ്ങനെ മെസ്സേജ് കക്ക് താനപ്പുല ബിന്ദുവായി ഹതായി ബിന്ദുവായി തുനായി അനൂത്തുനായി പഹായി അനൂത്തുനായി ഹത്തട്ട ബിന്ദുവായി ഹതായി ബിന്ദുവായി തുനായി അനൂത്തുനായി പഹായി അനൂത്തുനായി ഹത്തട്ട വാട്സാപ്പ് ഇക്കട്ട് മെസ്സേജ് കക്ക് താലോ ആട് പുലാങ്ക ബതിയനുവാ മേ പത്തട്ട എന്ന വരുണിവ മതാക്കരണ തമ്മി ഹതാന്നെ കളുത്തര കട്ടുകുറുന്ത വരക്കൻ അപ്പേ ഗ്രൂപ്പ് ഒക്കെ ഹമോം എക്കു കരകാനി കല മെസ്സേജ് കക്ക് താല തീനോ അപ്പിനാത് ലസന സിന്ധുവാക് ദിന്നേ കേളാ ഉമാ ഗാമന്റെ കെന്തമായി മെസ്സേജ് കെന്നെ കുമാരി രഞ്ജനി ശ്യാമലി നിരോഷ ദിനുഷ ചന്ദ്രിക ലഖനാൻ ഹെമോ മായി മാവത്തേക്ക് കരകാനോ കേളത്തിയനോ സ്തുതി ഗുഡാ ഇരുവാസേ ഹെയാൽ കട്ടിയപത്ത് എക്കത്തു കരകന് പുസ്തകം കലാപ്യത്തിനോല് ബലാൻ നിന്നലു മങ്ങേക്കെ ചുട്ട ബലുവി മുഖാദ് കേള ബലമുഖരേത് പുലാങ്ങുന തനിവാരം കേന്ദ്ര ുഷാരി മെസ്സേജ് കക്താലത്തിനുവാ സദ് വെടിക്കരകന് സനാ കേടസക്ക് കാട്ടി അഹമുണിയത് ലാക്കാന് കാൻറ്റീനക്ക് ഇന്ന ഹമോ മെക്കത്തു കരകാന് കേളത്തിനോ മെവലാവേ ഓക്കെ കാട്ടിയോ മെക്കത്തു കരകാനോ ധരണി ഗല അണുരായി എത്തലു ദുബായ് അപ്പിട്ട് ലസന സിന്ധുവാക് ദിനേക്കല മെസ്സേജ് കക്ക് ദാലത്തീരു അപ്പിട്ട് സിന്ധുവാക് ദിന ചാറുവാക്കേ മം ബെന്തരി ഖുഷി മെസ്സേജ് കക്ക് ദാലത്തിയേന്നേ എച്ച് കെ ഡി ഗവൺമെന്റ് പത്തിട്ട് അനഹദന്നേ മാഷ ദിൽഹാനി കമൽ ദിശാന്ത് ദമ്മിക വിനീത ചന്ദ്രലത ശ്രിയാനി രംഗി കാന്തി ഏതക്കൊട്ട് ചാന്ദിനി ഹർഷണി കട്ടിയോ മെക്കത്തു കരകാന് കേളത്തിയത് വാ സിന്ധുവകട്ട മേ കട്ടിയ മെക്കത്തു കരകന് അപ്പൊ അങ്ങനെ ഞാൻ സിന്ധുവകട്ട ബിന്ദുവായി ഹത് അപ്പേ വാട്സ്ആപ്പ് മെസ്സേജ് നമ്പർ കേട്ടോ ധവൽ ഇക്ക് വിന്ന കളിങ്.

ൂപ്പിയാൽ കോടിയൊക്കെ പവർ സൂപ്പർ ടാഗ് സഹ ഗ്രാൻഡ് സൂപ്പർ ടാഗ് എൻ എൽ ബി മെഗാ പവർ അതും മിനിതീക്കാൻ.